ദാമോദര ദീനദയാള ദുഃഖപഞ്ജന പൂരണ കൃപാല സിമര സിമര നാം വാരംവാര നാനക് ജീ കഹദാര ഉത്തമ സലോക സാധക വചന അമലീക ലാല ഹിരദന സന്ത കുമാവത ഹോദ ഉദാര അവതരേ ലോകേ നിസ്താര സഫൽ ജീവൻ സഫലതാ കാ സംഗ ജാ കേമലാ ഗഹരംഗ ജയ ജയ ശബ്ദ നാദ വാജ സണ സണ യന്ദ കരേ പ്രവംഗാജ പ്രകട കുപാല മഹാത് കുമാഥേ നാന കുദരേ തന കൈ സാഥേ ശരണയോഗ സുണ ശരണീയ കർ കൃപാ പ്രവ്യാ മിലായ മിടക ബൈർ പഹ സമരേ അമൃത നാമ സാ സംഗലൈൻ സോ പ്രസാന പഹ ഗുരുദേവ പൂരണ ഹോയി സേവക കീ സേവാ ജനാൽ ബുകാവത്രേ രാമ നാമ സംരസന കഹതേ കർ പ്രസാദ ദയാ പ്രവധാരി നാനക് നിബി ഖേബ ഹുമാരി ਪ੍ਰਭ ਕੀ ਉਸਤਦ ਕਰੋ ਸੰਤ ਮੀਤ ਸਾਵਧਾਨ ਏਕਾਗਰ ਚੀਤ ਸੁਖਮਨੀ ਸਹਿਜ ਕੁਮਿੰਦ ਗੁਣ ਨਾਮ ਜਿਸ ਮਨ ਬਸੇ ਸੋਧਨ ਦਾਨ ਸਰਬਿਛਾ ਤਾਂਗੀ ਪੂਰਨ ਹੋਏ ਪ੍ਰਧਾਨ ਪੁਰਖ ਪ੍ਰਗ ਸਭ ਲੋਏ ਸਭ ਤੀ ਉਜ ਪਾਏ ਸਥਾਨ ਬਾਰ ਨਾ ਹੋਵੇ ਆਮਨ ਜਾਨ ਹਰ ਤਨ ਖਾੜ ਚਲੇ ਜਨ ਸੋਏ ਨਾਨਕ ਜਿਸੇ ਪ੍ਰਾਪਤ ਹੋਏ ਖੇਮ ਸ਼ਾਂਤ ਰਿੱਧ ਨਵ ਨਿਧ ਬੁੱਧ ਗਿਆਨ ਸਰਬ

പശാവേക്കോ കവാവോ തസ്യഹേലഹദ്രിയാവു കുദർത്ത് കമനകാ വിചാർ വാര്യാനാ ജാമായേ കവാർ ജോ തോത് പാവേ സായി പലീകാർ തും സദാ സലാമത നിരങ്കാർ അസംഖ ജാപ അസംഖ പാവ അസംഖ പൂജ അസംഖ സപ്തപ്താവ് അസംഖ ഗ്രന്ഥ മുഖ പേദ പാഠ അസംഖ ജോഗ മന്ദ്രഹ ഉദാസ അസംഖ ഭഗത് ഗുണ ജ്ഞാന വിചാര അസംഖ സതി അസംഖ ദാതാർ അസംഖ സൂർമ പക്ഷ